0: ഓഹോ ഹിന്ദോളം ബാഗുണ്ട് പറഞ്ഞു പറഞ്ഞു
1: ബാലമുരളി കൃഷ്ണമാക്കു ബാല്യമിത്രുടേ ആശ ബോൻസെ അക്ഷര